യുഗേ സ്വാഗതം ദേവഭൂമിത്വരൂപം വിവേകപ്രദം ജ്ഞാന വിജ്ഞാനപൂർണം യുഗേ സ്വാഗതം ദേവഭൂമിത്വരൂപം വിവേകപ്രദം ജ്ഞാന വിജ്ഞാനപൂർണം മമ പ്രാണഭൂമി സദാ പൂജനീയ നമസ്തേ നമസ്തേ പുനശ്ച നമസ്തേ മമ പ്രാണഭൂമി സദാ പൂജനീയ നമസ്തേ നമസ്തേ പുനശ്ച നമസ്തേ അസ്തു സനാതനം അനുസൃത്യ സർവസാമാന്യോപി രാഷ്ട്രസേവക ഭവിതും ശക്നോതി സർവസ്യ കാര്യേ രാഷ്ട്രപ്രേം ഇതി ഭാവനയാ സ്വച്ഛത വിധിസന്യം മതാധികാരസ്യ പ്രയോഗ ഇത്യാദീനി രാഷ്ട്രഹിതായ സാധനാനി രാഷ്ട്രപ്രഥം ഇതി ഭാവനയാ ഭാരതീയ ആപത്കാലേന ഉത്സാഹേന ശൗര്യേന ച സ്വകർത്തവ്യ പാലനം അനുകുർവൻ യഥാ കോവിഡ് 19 മഹാമാരി കാലേ സർവേ ഭാരതീയ രാഷ്ട്രഹിതായ ഏകത്ര മിലിത്വാ രാഷ്ട്രസേവാം അകുർവൻ ചികിത്സകാ സുരക്ഷാബലാ സേവാവൃത്യാ സംഗണകാ സ്വനിസ്വാർത്ഥ രാഷ്ട്രസേവാം അകുർവൻ ടീകാകരണം അപ്പി വിശ്വസമീപേ ഭാരതസ്യ രാഷ്ട്രപ്രേമസ്യ ഭാവം ദർശയതി ഋഗ്വേദേ സനാതനസ്യ സൗന്ദര്യമിതി സംഗച്ഛ